0: വന്ന് അവ കഷ്ണണ്ട് ഷട്ടണ്ട് പോയതേന നിടാരതല്ല അറ്റിക്കാര കമ്പ്യൂട്ടർ കിന്നു പോയിച്ചു
1: ഓനി മോനെ കമ്പ്യൂട്ടർ കാക്കിഞ്ചു
0: തരത വന്ന് ഹെറിയ അച്ഛത്ത മാമ കെട്ടെ വന്ന്
1: പ്രത്യേക കമ്പ്യൂട്ടർ സെന്റർ
0: യഹാ കമ്പ്യൂട്ടർ ലാപ്ടോപ് പ്രിന്റർ യു പി എസ് ലഗായ കമ്പ്യൂട്ടർ സംബന്ധി സമ്പൂർണ്ണ സാമാന പാച്ച ബോ ഭന്നോസ് തേ ചാ
1: ഭു
0: കമ്പ്യൂട്ടർ എത്തിന അവകാശം ദാദിവാസി ബീമാര പ്രത്യേക കമ്പ്യൂട്ടർ സെന്റർ ജസ്തു സുവിധാ അന്ത കൈന
2: जस्तो खोजे त्यस्तै कम्प्युटर पाइने बिग्रियो भने पनि बनाइदिने त्यसैले अन्त होइन कम्प्युटर चाहिए धादिङदेखि बीच बजारको प्रत्येक कम्प्युटर सेन्टरमा जाने
3: सबै प्रकारका कम्प्युटरको लागि प्रत्येक कम्प्युटर भएपछि सधैँ झुक्क फोन नम्बर 010-5509-97 97-5710-97-778
4: तपाईको गाउँ र शहरमा आफ्नो सेवालाई विस्तार गर्दै तपाईँको नजिक आउँदै थप जानकारीका लागि www.subisu.net.np वा सम्पर्क नम्बर